ബംഗാരം മറിയെടുക്കുന്നു. ഐത് പാവയ്ക്ക് ഐതാണി കാണിക്ക ഈ വിത്തി പൂതിന് കെട്ടിട്ടു ആകെ മകൻ വെറുതാ എമ്മ മറിയെടുക്കണ്ടി അച്ഛി.